ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകമാസം 11 തീയതി, തിങ്കളാഴ്ച. മഹിളാലയം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: ശ്രീവിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ്ദീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി സ്ട്രെയിറ്റ് ഐലൻഡ് നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. എം വി രംഗത്ത് നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ശ്രീവിജയപുരത്തേക്ക് രാവിലെ 8:30 മടങ്ങും. എം വി നോർത്ത് പാസേജ് സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര ആരംഭിക്കും. ശ്രീവിജയപുരത്തേക്കുള്ള ഇതേ യാത്രാ ബോട്ടിന്റെ മടക്കയാത്ര രാവിലെ 8:45. നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന എം വി ബംബൂക്ക ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടരും. ഉച്ചകഴിഞ്ഞ് 2:30 ഇതേ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത്. സ്വരാജ് ദ്വീപിലേക്ക് എം വി ജോളിബോയ് നാളെ രാവിലെ 11:30 യാത്ര പുറപ്പെടും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് വൈകുന്നേരം 3:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി ഹഡ്ബേ നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. വൈകുന്നേരം 4:30 ഇതേ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത്. നാളെ വൈകുന്നേരം 5 മണിക്ക് എം വി ബാരട്ടാങ് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. 29-ാം തീയതി അതായത് ബുധനാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC applies.

ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ, ഉള്ളടക്ക സൃഷ്ടാക്കൾ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക് ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക്

പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ഔദ്യോഗികമായി NIPP അതായത് നോട്ടീസ് ഇൻ വെയ്റ്റിംഗ് പ്രോഗ്രാം പ്രപ്പോസൽസ് വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേർഡ് പ്രോഗ്രാം മോഡ് അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി എന്നിവയാണ് പരിപാടി നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന മൂന്ന് രീതികൾ. റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യ രൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിഭാഗങ്ങൾ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റ് അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ പ്രസാർ ഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികൾ ഉൾപ്പെടെ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം പ്രസ്താവന സമർപ്പിക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി നെറ്റ്വർക്കിലൂടെ ദേശീയ, പ്രാദേശിക, ലോക്കൽ റേഡിയോ നിലയങ്ങൾ പ്രസാർ ഭാരതി ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. പരിപാടിയുടെ യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, റവന്യൂ ഷെയറിംഗ്, എയർ ബ്രോഡ്കാസ്റ്റ് കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോളിസിയിലുണ്ട്. യോഗ്യരായുള്ള അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം HOO@podblair.prasarbharathi.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർ ഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 27 ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും മിസൈൽ മാൻ എന്നും അറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ചരമവാർഷിക ദിനം. ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഒരു എയറോസ്പേസ് എഞ്ചിനീയറായ ഇദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഇന്ത്യയുടെ അഭിമാനകരമായ മിസൈലുകളായ അഗ്നി, പൃഥ്വി എന്നിവയുടെ വികസനത്തിന് നേതൃത്വം നൽകിയതിലൂടെയാണ് അദ്ദേഹത്തിന് മിസൈൽ മാൻ എന്ന പേര് ലഭിച്ചത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഏറെ സ്നേഹിച്ചിരുന്ന അബ്ദുൽ കലാം ഇന്ത്യയുടെ ഭാവി അവരുടെ കൈകളിലാണെന്ന് വിശ്വസിച്ചിരുന്നു.

മഹിളാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ വനിതാ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്ക് വിജയിക്കാനും ലക്ഷ്യത്തിലെത്താനും അവ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്നതുമാത്രം. എന്നാൽ പലപ്പോഴും അവ തിരിച്ചറിയാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കാതെ പോകുന്നു. ചിലപ്പോഴൊക്കെ നമുക്ക് ചുറ്റുമുള്ള സഹായഹസ്തങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകും. എനിക്കത് ചെയ്യാൻ കഴിവില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ് പലർക്കും താല്പര്യം. എന്നാൽ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ ആവശ്യമായ സഹായഹസ്തങ്ങൾ നമുക്ക് ചുറ്റിലും തന്നെയുണ്ട്. ആ അവസരങ്ങളെയും ഫലപ്രദമായി ഉപയോഗിച്ച് വിജയത്തിലെത്തുക എന്നതിലാണ് നമ്മുടെ മിടുക്ക്. സുഹൃത്തുക്കളെ, ശരിയായ തിരഞ്ഞെടുപ്പും ജീവിതത്തിൻ്റെ വിജയമന്ത്രമാണ്. നമ്മുടെ ഓരോ

തിരഞ്ഞെടുപ്പിനും വിജയത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ആ തിരഞ്ഞെടുപ്പിനെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ എന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. നമ്മൾ ആരുമാകട്ടെ എന്തുമാകട്ടെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതു മാറ്റങ്ങളും വിജയങ്ങളും നമ്മുടെ കൈകൾക്കുള്ളിലുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ അവനവൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം. കൃത്യമായി തിരഞ്ഞെടുപ്പുകൾ നടത്തി വിജയങ്ങൾ സ്വന്തമാക്കാനും ശ്രദ്ധിക്കണം.

അസുഖകാലം എന്നാണ് പറയുന്നതെങ്കിലും ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിന് നല്ല സമയം തന്നെയാണ്. ഈ സമയത്ത് ആരോഗ്യ സംരക്ഷണം മാത്രമല്ല സൗന്ദര്യ സംരക്ഷണവും പ്രധാനപ്പെട്ടതു തന്നെയാണ്. ചർമ്മ സംരക്ഷണത്തിനും മുടി സംരക്ഷണത്തിനും ഏറെ പ്രാധാന്യം നൽകേണ്ട സമയമാണിത്. ഈ സമയത്ത് ചർമ്മത്തിനും മുടിക്കുമെല്ലാം പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇതേ സമയം തന്നെ ഇവയ്ക്ക് ഉപകാരപ്രദമായ രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. തികച്ചും നാടൻ വഴികളിലൂടെ ഈ സമയത്ത് ചെയ്യാൻ സാധിക്കുന്ന ചില സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾ ഏതൊക്കെയെന്ന് ഇനി കേൾക്കാം.

തിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് സുഹൃത്തുക്കളിപ്പോൾ കേട്ടത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം. പ്രിയ വനിതാ സുഹൃത്തുക്കളെ, കർക്കടകാലം പൊതുവേ

കറിവേപ്പിലയും പനിനീരും ചേർത്തരച്ച് മുഖത്ത് പുരട്ടുന്നത് സൗന്ദര്യ സംരക്ഷണത്തിന് നല്ലതാണ്. ഇത് മുഖത്തെ മൃദുവാക്കുന്നതിനും തിളക്കമുള്ളതാക്കുന്നതിനും സഹായിക്കുന്നു. കറിവേപ്പില മുഖക്കുരു പോലെയുള്ള പല ചർമ്മ പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്ന് കൂടിയാണ്. ഇതുപോലെ പപ്പായയും രക്തചന്ദനപ്പൊടിയും കലർത്തി മുഖത്ത് പുരട്ടാവുന്നതാണ്. ചർമ്മതിളക്കത്തിനും നിറത്തിനുമെല്ലാം ഇത് ഏറെ നല്ലതാണ്. മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പിനും കറുത്ത പാടുകൾക്കുമെല്ലാം ഏറെ നല്ലതാണ് രക്തചന്ദനം. ഇവയിൽ അല്പം വെള്ളരിക്ക നീരും കൂടി ചേർത്ത് മുഖത്ത് പുരട്ടി അരമണിക്കൂർ ശേഷം കഴുകിക്കളയാവുന്നതാണ്. ഇത് ചർമ്മത്തിന് നിറവും തിളക്കവും നൽകാൻ നല്ലതാണ്. നല്ലൊരു പ്രകൃതിദത്ത ക്ലെൻസർ കൂടിയാണ് ഈ കൂട്ട്. അരിപ്പൊടി നല്ലൊരു സ്ക്രബ്ബറായും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണമയമുള്ള ചർമ്മത്തിലെ അധികമുള്ള എണ്ണമയം നീക്കാനും അരിപ്പൊടി നല്ലതാണ്. മഞ്ഞളും ചന്ദനവും നല്ലതുപോലെ ചേർത്തിളക്കി പേസ്റ്റാക്കി മുഖത്ത് പുരട്ടുന്നതും മുഖകാന്തിക്ക് നല്ലതാണ്. ഇത് തൈര് ചേർത്തോ പാല് ചേർത്തോ മുഖത്ത് പുരട്ടാവുന്നതാണ്. ഇതും നല്ലൊരു ഫേസ് പാക്കാണ്. പാൽപ്പാട അഥവാ പാലിൻ്റെ ക്രീം, തക്കാളി നീര്, കസ്തൂരി മഞ്ഞൾ, നാരങ്ങ നീര് എന്നിവ കലർത്തി മുഖത്ത് പുരട്ടാവുന്നതാണ്. ഇതും മുഖത്തിന് തിളക്കം നൽകാനും ചെറുപ്പം നൽകാനും സഹായിക്കുന്നു. ഇങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നത് ബാക്ടീരിയൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ്. മഞ്ഞൾ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നാരങ്ങ നീര്, തക്കാളി നീര് എന്നിവ തുല്യ അളവിലെടുത്ത് ഒരു ടീസ്പൂൺ ഓട്സും ചേർത്ത് പേസ്റ്റാക്കി മുഖത്ത് പുരട്ടാവുന്നതാണ്. ഇത് ആഴ്ചയിലൊരിക്കൽ ചെയ്താൽ മുഖത്തെ ചുളിവുകളെല്ലാം മാറി മുഖസൗന്ദര്യം വർദ്ധിക്കുന്നു.

ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ കെ ജി യേശുദാസും സുജാത മോഹനും ചേർന്നാലപിച്ച ഗാനമാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ കേട്ടത്. കൈതപ്രത്തിൻ്റെ ഗാനരചനയ്ക്ക് ഔസേപ്പച്ചിൻ്റെ സംഗീതം. പ്രിയ വനിതാ സുഹൃത്തുക്കളെ, കർക്കടക മാസമെത്തിയാൽ മലയാളികളുടെ അടുക്കളയിൽ വീണ്ടും സജീവമാകുന്ന വിഭവങ്ങളിലൊന്നാണ് ചേമ്പിൻ തണ്ടുകറി. മഴക്കാലത്ത് ശരീരത്തിന് ചൂടും പോഷകവും നൽകുന്ന ഈ നാടൻ കറിക്ക് പഴയ തലമുറയുടെ ഭക്ഷണശീലങ്ങളിൽ പ്രധാന സ്ഥാനമുണ്ടായിരുന്നു. ചേമ്പിൻ്റെ ഇലയും കിഴങ്ങും പോലെ തന്നെ തണ്ടും ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ്. ശരിയായ രീതിയിൽ തൊലി നീക്കി പാകം ചെയ്താൽ മികച്ച പോഷകമൂല്യം ലഭിക്കുന്ന ഈ കറി ചൂട് ചോറിനൊപ്പം കഴിക്കാൻ ഏറെ രുചികരമാണ്. മഹിളാലയത്തിൽ ഇനി നമുക്ക് ആരോഗ്യത്തിന് മികച്ച ചേമ്പിൻ തണ്ടുകറി എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ച് കേൾക്കാം.

തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ: ചേമ്പിൻ തണ്ട് 500 ഗ്രാം, തേങ്ങ ചിരകിയത് 1 കപ്പ്, പച്ചമുളക് 3 എണ്ണം, ജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 2 അല്ലി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് 5 എണ്ണം, കറിവേപ്പില 1 തണ്ട്. ഇനി തയ്യാറാക്കുന്ന വിധത്തെക്കുറിച്ച് കേൾക്കാം. ആദ്യം ചേമ്പിൻ തണ്ടിൻ്റെ പുറംതൊലി നന്നായി നീക്കി ചെറിയ കഷ്ണങ്ങളായി അരിയുക. പിന്നീട് വെള്ളത്തിൽ നന്നായി കഴുകി അല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിക്കണം. ഇത് വേകുമ്പോഴേക്കും എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ചിരകിയതും പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഒന്ന് തരുതരിപ്പായി അരച്ചെടുക്കുക. ഈ അരപ്പ് വേവിച്ച ചേമ്പിൻ തണ്ടിൽ ചേർത്ത് 3-4 മിനിറ്റ് ചെറു തീയിൽ വെച്ച് വേവിക്കണം. കറി അധികം തിളപ്പിക്കാതെ ചെറു തീയിൽ വെച്ച് വേണം വേവിക്കാൻ. വെന്ത് കഴിയുമ്പോൾ തീ അണയ്ക്കാവുന്നതാണ്. ഇനി അവസാനമായി ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കണം. ശേഷം വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില എന്നിവ വഴറ്റി തയ്യാറാക്കി വച്ചിരിക്കുന്ന കറിയിലേക്കൊഴിച്ചാൽ രുചികരമായ ചേമ്പിൻ തണ്ട് കറി പാകമാകും.

വെള്ളിത്തിര എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും കെ എസ് ചിത്രയും ആലപിച്ച ഗാനമാണ് സുഹൃത്തുക്കളിപ്പോൾ കേട്ടത്. കൈതപ്രത്തിൻ്റെ ഗാനരചനയ്ക്ക് അൽഫോൻസിൻ്റെ സംഗീതം. ഇതോടെ ഇന്നത്തെ മഹിളാലയം സമാപിച്ചു.

0: മഹിളാലയം.
1: ഇന്നത്തെ മലയാളം പരിപാടി ഇതോടെ പൂർണ്ണമാകുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. മലയാളം പരിപാടി ഇന്ന് ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെ ആർ.

मलयालम भाषा केरल प्रदेश में रहने वाले लोगों का मातृभाषा है, उनका प्रधान भाषा है। भारत का विशेषता के ऊपर लिखे हुए इस गाने को रचयिता श्रीमान पी भास्करन है। अभी इस गाने को शब्दों को मैं बोलूंगा, आप ठीक तरह सुनकर ठीक तरह लिख लीजिएगा ना। अभी बोल रहा हूं, जन्म तारिणी भारतम आ कर्म मेदिनी भारतम, जन्मकारिणी भारतम आ कर्म मेदिनी भारतम, नम्मलाम जनकूडितन അമ്മയാകിയ ഭാരതം, നമ്മളാം ജനകൂടിതൻ അമ്മയാകിയ ഭാരതം, ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം, യേ ഹെ ഇസ് ഗാനേ കാ അർത്ഥായി യാ പല്ലവി। പഹല അന്തരാ യാ ചരണം കു ലിഖ് ലീജിയേഗാ നാ। തലയിൽ മഞ്ഞണി, ടീക് തരഹ സുൻകർ ലിഖ്നാ ഹെ, മഞ്ഞണി മാമല ചൂടിയ തങ്കക്കിരീടവും, തലയിൽ മഞ്ഞണി മാമല ചൂടിയ തങ്കക്കിരീടവും, ഉടലിൽ സസ്യ ശ്യാമല സാദ്വല കോമള കഞ്ചുകവും, ഉടലിൽ സസ്യ ശ്യാമള സാധ്വല കോമള കഞ്ചുകവും, കഴുത്തിൽ ലു ലു കഴുത്തിൽ നാനാ നദികൾ ചാർത്തിയ പൊന്മണി മാലകളും, കഴുത്തിൽ നാനാ നദികൾ ചാർത്തിയ പൊന്മണി മാലകളും, കാണുക കാണുക, ദോ ദഫ ഏകി ശബ്ദ, കാണുക കാണുക ജന്മഭൂവിൻ കോമള മലർമേനി, കാണുക കാണുക ജന്മഭൂവിൻ കോമള മലർമേനി, തെരുവിയാസ്തായി ജന്മകാരിണി ഭാരതം। ദുസരാന്തര യാ ചരണം, നാനാ ഭാഷകൾ അമൃതം, ഈ ദോനു ശബ്ദ മിൽക്കർ ഭാഷകൾ അമൃതം ഐസെ ആയേഗാ, നാനാ ഭാഷകൾ അമൃതം പൊഴിയും നാവും പുഞ്ചിരിയും, നാനാ ഭാഷകൾ അമൃതം പൊഴിയും നാവും പുഞ്ചിരിയും, നാനാ ദേശക്കാരുടെ നാനാ വേഷത്തിനൊളിയും, നാനാ ദേശക്കാരുടെ നാനാ വേഷത്തിനൊളിയും, വീരപുരാതന സംസ്കാരത്തിൻ വേരോടും മണ്ണും, വീരപുരാതന സംസ്കാരത്തിൻ വേരോടും മണ്ണും, പാരിൽ ശാന്തി വളർത്തും വൃത്തിയും അമ്മതൻ നേട്ടം, പാരിൽ ശാന്തി വളർത്തും വൃത്തിയും അമ്മതൻ നേട്ടം, ജന്മകാരിണി ഭാരതം। अच्छा, अभी अस्थाई या पल्लवी का धुन आपको सिखाऊंगा। ये गाने अभी हम चार सफेद हिंदुस्तानी संगीत में बोलते हैं, नाल कट्ट सुधी कर्नाटिक संगीत में बोलते हैं,